മുൽ പ്രവാണം മുൽ ബക്സീസ് മുൽ നിസാണ മുൽ കർമ്മ മുൽ പ്രമാണം അമുല്ലോ അമുല്ലാഖ്യാണ ആഖ്യ ദാനവ ആഖ്യ ദേവ ആഖ്യ സുര നാര മുൻ ജൻ സേവ കീർത്തി